0: ചരാമു സൂക്കമാ ഈത ചരാമു സൂക്കമാ ചരാമു ഈത സൂപ
1: ചരാമു ഈത സൂപ
0: ഈത ചരാമു സൂപ്പ